എന്നെ അതേ തുളസി ഗിയാനിയോ മായാമോ നീ മകിങ്ങനെ ബരാബരാനും മകോ ഗിലിയോനോ തന്നെ നീ വസ്തു.